0: സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എസ് കെ മഹതി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കൊടുന്തിറപ്പള്ളി ശ്രീ സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിറപ്പള്ളി ശ്രീ പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം ശ്രീ കെ ഷൈജു. ആദ്യം ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച ഗം ഗണപതിം എന്ന കൃതി കേൾക്കാം. രാഗം ഗണപതി ആദിതാളം.
1: This is Ragam 2470TH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati S.K. Mahadi. She is accompanied on the violin by Kodundirapalli Shri Subbaraman, on the mridangam by Kodundirapalli Shri Parameshwaran, and on the morsing by Kalamandalam Shri K. Shaiju. She begins a Carnatic classical vocal recital with a composition of Dr. M. Balamuralikrishna, ഗം ഗണപതി. ഇന്ദ്രാഗ് ഗണപതി സെറ്റ് ടു ആദിതാൾ.

0: ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച ഗം ഗണപതിം എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഗണപതി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളികൃഷ്ണ, ഗം ഗണപതിം. ഇൻ ദ രാഗ് ഗണപതി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി രീതിഗൗളാരാഗത്തിൽ ബെഡലിക തീര എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ആ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ, ഷി വിൽ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ബഡലിക തീര. ഇൻ ദ രാഗ് രീതിഗൗള, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ബഡലിക തീര എന്ന കൃതിയാണ് കേട്ടത്. രാഗം രീതികൗള, ആദ്യ താളം.
1: യു വിൽ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ബഡലിക തീര. ഇൻ ദ രാഗ് രീതികൗള, സെറ്റ് ടു, ആദ്യ താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എസ് കെ മഹദി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ കൊടുന്തിറപ്പള്ളി ശ്രീ സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിറപ്പള്ളി ശ്രീ പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം ശ്രീ കെ ഷൈജു. ഇനി സാകേത നഗരനാഥ എന്ന കൃതികൾക്കാം. രാഗം ഹരികാംബോജി, രൂപകതാളം മൈസൂർ സദാശിവറാവു രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic classical vocal recital by Shrimati S K Mahade. She is accompanied on the violin by Kodundirapalli Shri Subbaraman, on the mridangam by Kodundirapalli Shri Parameswaran, and on the morsing by Kalamandalam Shri K Shaiju. Next is a composition of Mysore Sadashiv Rao, Saketa Nagaranatha. ഇന്ദ്രാഗ് ഹരികാംബോജി, സെറ്റ് ടു, രൂപകതാൾ.

0: മൈസൂർ സദാശിവറാവു രചിച്ച സാകേത നഗരനാഥ എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഹരികാംബോജി, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, സാകേത നഗരനാഥ. ഇൻ ദ രാഗ് ഹരികാംബോജി, സെറ്റ് ടു രൂപകതാൾ.
0: അവസാനമായി മേജ കല്യാണി രാഗത്തിൽ ശ്യാമശാസ്ത്രി രചിച്ച തല്ലി നിന്നു നേറ എന്ന കൃതികൾക്ക് മിശ്രചാപ്പ് താളം.
1: ശ്രീമതി എസ് കെ മഹദി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, തല്ലി നിന്നു നേറ. ഇന്ന് രാഗ് മേജ കല്യാണി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ശ്യാമശാസ്ത്രി രചിച്ച തല്ലി നിന്നു നേറ എന്ന കൃതിയാണ് കേട്ടത്. രാഗം മേജ കല്യാണി, മിശ്രചാപ്പത്താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, തല്ലി നിന്നു നേറ. ഇൻ ദ രാഗ് മേജ കല്യാണി, സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എസ് കെ മഹതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കൊടുന്തറപ്പള്ളി ശ്രീ സുബ്ബരാമൻ, മൃദംഗം കൊടുന്തറപ്പള്ളി ശ്രീ പരമേശ്വരൻ, മുഖർശംഖ് കലാമണ്ഡലം ശ്രീ കെ ഷൈജു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shrimati S.K. Mahadi. Accompanying artists were Kodundarapalli Shri Subbaraman on the violin, Kodundarapalli Shri Parameshwaran on the mridangam, and Kalamandalam Shri K. Shaiju on the morsing. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ രജു നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ, മൃദംഗം ചാലക്കുടി ശ്രീ രാംകുമാർ വർമ്മ, ഖടം കോട്ടയം ശ്രീ ഷിനു ഗോപിനാഥ്. ആദ്യം മോഹനം രാഗത്തിൽ രക്തഗണപതിം ഭജേഹം എന്നാരംഭിക്കുന്നു. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH, Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Shri Reju Narayanan. He is accompanied on the violin by Shri Tirunellur Ajit Kumar, on the mridangam by Chalakudi Shri Ram Kumar Varma, and on the ghatam by Kottayam Shri Shinu Gopinath. He begins his Carnatic Classical Vocal Recital with a composition of Muthuswami Deekshithar, Rekta Ganapatim Bhajeham, in the rag Mohanam, set to Adithal.

0: അടുത്തതായി വീണക്കുപ്പയ്യർ രചിച്ച ബാഗുമീരഗനുനാത്തോ എന്ന കൃതി കേൾക്കാം. രാഗം ധീരശങ്കരാഭരണം, രൂപകതാളം.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Veena Kuppayyar, Bhagu Meera Ganunato, in the rag Dheera Shankarabharanam, set to Rubaka Thal.

0: അടുത്തതായി ജഗൻമോഹിനി രാഗത്തിൽ ശോഭില്ലു സപ്തസ്വര എന്നാരംഭിക്കുന്നു രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശോഭില്ലു സപ്തസ്വര. ഇൻ ദ രാഗ് ജഗൻമോഹിനി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ രജു നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ. മൃദംഗം ചാലക്കുടി ശ്രീ രാംകുമാർ വർമ്മ. ഖടം കോട്ടയം ശ്രീ ഷിനു ഗോപിനാഥ്. അടുത്തതായി ആനന്ദഭൈരവി രാഗത്തിൽ കമലാംബ സംരക്ഷതു എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പത്താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic classical vocal recital by Shri Reju Narayanan. He is accompanied on the violin by Shri Tirunellur Ajit Kumar, on the mridangam by Chalakudi Shri Ram Kumar Varma, and on the ghatam by Kottayam Shri Shinu Gopinath. Now listen to a composition of Muthuswami Deekshithar, Kamalamba Samrakshitu, in the rag Ananda Bhairavi, set to Mishra Chapatal.

0: അടുത്തതായി കാമവർദ്ധനീ രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ശിവ ശിവ ശിവ എനറാധ എന്ന കൃതികൾക്ക് ആദ്യ താളം.
1: Now listen to a composition of Saint Thyagaraja, Shiva Shiva Shiva Yena Radha. In the rag, Kama Vardhini, set to Adithal.

0: അവസാനമായി ദ്വിജാവന്തി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച തരുണി ഞാൻ എന്തു ചെയ്യു എന്ന കൃതികൾക്കാം മിശ്രചാപ്പത്താളം.
1: ശ്രീ രജുനാരായണൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ. തരുണി ഞാൻ എന്തു ചെയ്യു എന്ന രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ രജു നാരായണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ. മൃദംഗം ചാലക്കുടി ശ്രീ രാംകുമാർ വർമ്മ. ഖടം കോട്ടയം ശ്രീ ഷിനു ഗോപിനാഥ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shri Raju Narayanan. Accompanying artists were Shri Tirunellur Ajit Kumar on the violin, Chalakudi Shri Ram Kumar Varma on the mridangam, and Kottayam Shri Shinu Gopinath on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. Now we bring you a vocal recital by എറണാകുളം MS ജയലക്ഷ്മി. She is accompanied by CS അനുരൂപ് on violin and കലാമണ്ഡലം P കൃഷ്ണകുമാർ on മൃദംഗം. മാരകോടി സുന്ദരി ബഹുദാരി രാഗം ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കൃതി. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മാരകോടി സുന്ദരി ഇൻ രാഗ ബഹുദാരി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം.

കല്യാണി രാഗത്തിൽ ഭജരെ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഭജരേ ഇൻ രാഗ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

എറണാകുളം MS ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. CS അനുരൂപ് വയലിൻ, കലാമണ്ഡലം P കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം MS ജയലക്ഷ്മി. ഷീസ് അക്കമ്പനീഡ് ബൈ CS അനുരൂപ് ഓൺ വയലിൻ.

കരുണ ചെയ്യുവാൻ എന്തു താമസം. യദുകുല കാമ്പോജിരാഗത്തിൽ ഇരയിമൻ തമ്പിയുടെ കൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് കരുണ ചെയ്യുവാൻ എന്തു താമസം, കമ്പോസ്ഡ് ബൈ ഇരയിമൻ തമ്പി ഇൻ യദുകുല കാമ്പോജിരാഗ സെറ്റു ആദിതാളം.

മായ ഗോപബാല കാപ്പിരാഗത്തിൽ കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഇസ് മായ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ളൈ.

എറണാകുളം എം എസ് ജയലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, കലാമണ്ഡലം പി കൃഷ്ണകുമാർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എറണാകുളം എം എസ് ജയലക്ഷ്മി. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കലാമണ്ഡലം പി കൃഷ്ണകുമാർ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.